0: ദിവ്യഎഫ്എം ദിവ്യഹിന്നായക്ക്.
1: നൂതിഹ എക്കെ മെഗാഹെർട്സ് ദിവ്യഎഫ്എം.

0: സമാവഗഡ് ദിവ്യ എഫ്എമ്മും ദിവ്യ എഫ്എം ദിവ്യഹിന്നായിക്കും.
1: നൂറ് 1.1 മെഗാഹെർട്സ് ദിവ്യ എഫ്എം.

വൈറൽ വൈബ്. Viral vibe. Hey. ഫോക് സ്റ്റുഡിയോ പാകിസ്ഥാൻ സീസൺ സാധാങ്ങിവികെന്തിയ ജെൻസി എന്തം പീച്ചെ ഹട്ട് മിലവ ഗെനസ്തിനി ഹസൻ റഹീമ ഹുണർവരി ദെബെൻകമവ ജസ്റ്റിൻ ബീബി സദി പ്രൊഡ്യൂസർ തലാൽ ഖുറേഷി കുളിഗെൻ. മ്യൂസിക്കി ഗൊത്തും ബലാർ പീച്ചെ ഹട്ടക്ക് ഹരക്കാത്തിരി കുറുവാഗുത ഫർമാ കുറേഫവാലവേ. ഈ ഇലക്ട്രോണിക് സിന്ത് പോപ് സഗാഫി റിദം തക്കായിക്കൊല്ലാകെ ഉഫെദ്ദി വറുകത ഉഫെദ്ദുമേ. മില വെഗെന്തിയേ ടിക്ടോക് അതി ഇൻസ്റ്റഗ്രാം റീൽസ് ക നിഷുമുഗെ ചെലഞ്ച് തൻ ഉഫദ്ദ അമില നഫ്സുഗെ ഇതുബാറു ദക്കുവാദെ വീഡിയോ തോഗെ മാകണ്ടു അഡ. മാവൽ സ്റ്റുഡിയോസ്ഗെ ഡിസ്നി പ്ലസ് സീരീസ് മിസ് മാവൽക മിലവ ഹിമനുമായക്കു ഏകെ ബൈന ലഗുവാമി മക്ബൂൽക ഇതുര ഫുളാവെഗെന്തിയ. അമില നഫ്സുഗെ ഇതുബാറ സുവാനുങ്ഗെ അസും ഹാമകൊദ്ദെ മെസ്സേജ്ഗെ സബും മിലവണി നിഷുമുഗെ പ്ലാറ്റ്ഫോം തക സോഷ്യൽ മീഡിയാഗെ ട്രെൻഡ് തോഗെ ഇമും ബേരുവെ പാകിസ്ഥാനുഗ അങ്ഹെനുങ്ഗെ ഹക്കുതക വക്കാലാത് കൊക്കുരി മുസാഹരാതോഗ ബേനുംകുരി വറുകദ ഷിയാരക വെഫ.

0: ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും. നൂതി എക്കം മെഗാഹെർട്സ് ദിവ എഫ് എം ഗെ ഹുന്തിരിന വരം ഉഫാവരി വകുത്ത് കൊളക്കം എതുമു ഓഡിയോ വാഹകയാക്കു മി ബദ്ദ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അളുഗൊണ്ണ മെ മിഹാർ മി ഗെനസ് തെമു അണ്ണനി ഹുരിമെ തിയഹ്യാലുഗ മി ഹഫ്താഗ അമി ഗെനസ് തെനി മി വാഹകയഗെ അവ്വണ ബൈ മി വാഹക ഹദ്യ കൊഫാവണി മുതഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഹുഷാളാദേണി ആഷിത അബ്ദുൽ കരീം.
1: ഹുരിമെ തിയഹ്യാലുഗ